0: അതുകെ രാജ്. ഇൽമി നൂറും ഹിത്തം ആറോ കുറുവ ദെദുണിയെ വാജവരിക്കമ മകു തക്കാതെ
1: തുളഹയോ ഫുതുന്തെരെ ഉഫാവെരുതിരുളുമക രാസ്ത ഫഹിക്കൊത്തെ
0: ഉമ്മീദു ആകൊദ്ദി എക്കണിവെരിക്കം ഫിലുവാതെ
1: ദിവഹിരാജ്യേഗെ അടു
0: എങ്ങാ സതർസേഗ സാളിസ് നുവൈ കിലോ ഹാർട്സ് മീഡിയം വേവ്
1: അടിഹ നുവൈ മെഗഹാർട്സ് എഫ് എം ബാൻഡ്.
2: കടിങ്ങ ദുരന്തിയകട്ടി റീസ്മെറ്റ് മീ ദിവഹിരാജ്യേഗെ അടു.

ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഉരിഹ ഹംദക ശുക്രൻഹുരി റഹ്മാൻ വന്ത മായ അല്ലാഹ. എക്ലാംഗി ഇൻസാന ഹദ്ദവ ഏനായ ബുദ്ധി ദിവ്യ റസ്കലാംഗ്. ഇൻസാന നേങ്ങെ കങ്കം ഉങ്കണ്ണവ ദിവ്യ റസ്കലാംഗ്. വിസ്ന ഹിസാബുക്കോ ഫർമാക്കോ ബിനാക്കോ കാബിൽ കംഹുരി സിക്കുണ്ടിത്തക്കെ അഗുണമെന്ന ദിവ്യ അഗുണമെങ്കിൽ വശാഗ്യം വാ ദുനിയെ ബട്ടം കുറുമുഖെ കുളദാനകം അഗുണമെങ്കിൽ അമ്മച്ച ലബ്ധി റസ്കലാങ്കെ കണ്ണു ബിംഹിക്ക ഫളത്തോക മത്തിയും ബ്രിജിതങ്ങള എൽമുഖ ജീരിതക ഇൽമു ജീരിതക ഫേദ കുറ ബിനാതക ബദൽ കുറവനി ഹമേക്കനി എക്കലാങ്കെ ഫൗലവന്തകമ അത് സലവാത്ത സലാം ലമ്മ ദ്വാക്കുറണി അഗുണമെങ്കിൽ ലോബത്ത് നബിയ മുഹമ്മദ് റസൂലുല്ലാഹി സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഇക്ക ലേഫാനൻ എമ്മ ഫുറതമ ബാവാ ലെബ്ണു ഇഖ്റൗ മി അമ്റു ഫുലായകോ ഇൽമു ഹോദുമകി കൊമ്മ മുസ്ലിമക മച്ച വാജിബക്കൻ അഗുമന്ന ഉഗന്നവ ദെബി ഇക്ക ലേഫാൻ. അദ എമ്മ ഹേവ മീഹുന്നകി എമീഹുംഗെ ഇൽമു എമീഹുന്ന ഫായദാ കുറാ മീഹും കം ബസ് ഉഗന്നവ ദെബി. മിസലവാത അസ്സലാമുഗ ഇക്ക ലേഫാനഗ ആലുന്ന അസ്ഹാബുന്ന ഇൽമു ഹോദുമ ഏ ഇൽമു ഹേഗുതുമാ ബേണു കുർമുഗ ഇക്കലേ ഫാണുഗ മഗ തബാവ എംഹ ഫറാത്ത ലബ്ബാഷി. യുഹരാജ്യ ഇജ്ജത്ത് റൈസു ജംഹൂരിയ ഡോക്ടർ മുഹമ്മദ് മുറീസ്, ചീഫ് ഓഫ് സ്റ്റാഫ് അബ്ദുള്ള ഫയാസ്, ദൗലത്ത് കെ വസീറും ഇജ്ജത്ത് മെഹ്മാനും ഇഞ്ചിനീയറിംഗ് ദായരാഗ ബേഫളും ഫഖ്റുൽ അവാർഡ് ലിപിടാകിൻ്റെ ബേഫളും നാ എ ബേഫളുംഗെ ആയിലാത്ത ദരിവറും അതി ഹാജിർ വടാഗിത്തെ മെഹാബേഫളും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അദിവഹിരാജ്യകെ ബാബ എമ്മ ഫുറത്തം ഇഞ്ചിനീയറുംഗെ അവാർഡ് ഹഫ്ലായ തി എംഹാബേഫളുന്ന മർഹബാദ് എന്നുമക്കി അളവുടലിബേ വറബോട് ഷറഫെ. മിഹഫ്ലാഗെ ഷറഫ് മെഹ്മാനെ കുതുക വടാഗിൻ ദിവ്യ കമട്ടക ദിവഹിരാജ്യകെ ഇജ്ജത്ത് റൈസു ജംഹൂരിയ ഡോക്ടർ മുഹമ്മദ് മുഈസ വര ഇഖ്ലാസ് തരികമായക്ക ശുക്കുർ ദണ്ണവ. ഇജ്ജത്ത് റൈസു ജംഹൂരിയ മീരേ മിഹഫ്ലാ ബയർ വടാഗത്മക്കി ആൾഗൊണ്ടെന്ന ലിബേ വറ ബൊടു ഷറഫക ഉഫലെ. വക്കിൻ ഖാസക്കോ ദിവഹിരാജ്യക തരഗീക ഇഞ്ചിനീയറും അദാ കൊഫാവ അതി അദാ കുറമുങ്കെന്ത മുഹിമ്മു റോൽ ഫാഹക്കുറുമ കൗമി ഫെംബറുക ഇഞ്ചിനീയറുംഗെ ദുഹെ ഫാഹക്കുറവ കണാളുവ അതി ഇഞ്ചിനീയറുംഗെ അഗുവസം കുറവം ഗൊത്തും ഇഞ്ചിനീയറുംഗെ എവോടെ ദെബ്ബമ നിമ്മെ നിമ്മമക്കി ആൾഗൊണ്ടെ നുഹന് ഉഫല ശുക്രക്കമായക്ക ബലാഗണ്ണക്കമെ. അത് മീക ദിഹപ്താങ്ഹ ദുസ്കുരിങ് ടുവലുവുകെ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ അതി ഫൈനാൻസ് ആൻഡ് ഇക്കോണമിക് ഡെവലപ്മെൻറ്റ് മിനിസ്റ്റർ അവണ്ട ബദൽ കുറവി. ബെനുഫുളവി രാജ്യ തരഗീക റോക ഹോദാഫാവ കുറിയർ മുഖ വാഹക ദക്കവ. ഹിസ്സാ കുറവി എക്കോമുക എക്കശീകം വ എയാപ്പുടെ തരഗി കുറവേണ മകെ ഹോദവ ഉന്തകൂത്തക കുറിമത്തോടാകാവ വാഹക. അവണ ഹിതങ്ങൈ നവാർസ്തേക്ക് ഫസ്തുളസ നഹറു ദഗണു റൺവേയക്കും ഫെഷുണു ഹുളുദെ എയർപോർട്ടുകെ വാഹക. റൈത്തു നിക്കുമെ ബിംഹിക്ക താർവള റംവേയക താർവളി റംവേയക ബദൽ കുറുമ കുരി കൗമി മസക്കത്തുകെ വാഹക. ബേരും ബയക്കു ആസ് എയർപോർട്ട് ഹദാ ദിനുമ മടുക്കുറുമുഖെ ബദലുക ദിവഹിംഗെ കുളദാനകമ ഫണ്ണുവരിക്കമും എയർപോർട്ട് തരഗി കുരി വാഹക. എദ്വഹു എയർപോർട്ട് ദിവഹിൻ നേളി നമ ഫത്തുരക്കമായ ദിവഹിന്ന മിലിബുണു തരഗി മിഹ അവഹക നുലിബുണുസ്കുലിബുണുസ്ക യഗി മീ ദിവഹിംഗെ കുളദാനകമ ഹിവർ ഫെരികെന്തിയ ഇഞ്ചിനീയറിംഗ് മസക്കത്തെ. ദിവഹിരാജ്യേക ബിനാകുറുമക്കി ഫസേഹക്കമെന്നു അഗുണമ ബിനാകുറണി കണുക മെതുകാവ ലൊണ റാള ബദലുവന്ത മൂസ്മ ഹുഷിഹളിഫാവ തീരി മുറക്കായ രത്തക്കെ. കൊമ്മെ ബന്ദരക്ക കൊമ്മെ എയർപോർട്ടക്ക കൊമ്മെ കോസ്വേയക്ക ഫെനാ നർദമാകെ കൊമ്മെ നിസാമക ഹിക്ക കൊമ്മെ ബിമക്കി ദിവഹിരാജ്യേക മാഹൗല തിമാവെട്ട എകശേണ ഗൊതെഗ ഹോദിഫാവ ഹല്ലുതക്കെ. മീ മസക്കെത്തുക ദിവഹി ഇഞ്ചിനീയറുംഗെ റോലെ നെക്കമഷ ബേരുഗെ എക്സ്പെർട്ടീസും കൊഫാവ കങ്കക്ക ബുണെ ദിവഹി ഹുനർവരിംഗെ അഗു വസന് പുറ നേങ്ങെ ബയക വാഹക ദെക്കിയസ്. ദിവഹി ഇഞ്ചിനീയറുണക്കി മി കൗമ അണ്ണ കൊമ്മെ ബേരു ബയക്വസ് ഇഹ്തിറാം കുറ കദറു കുറ കുളദാന ഹുനർവരിം കൻവ ദിക്കേ ബൈ. ദിവഹി ഇഞ്ചിനീയറുംഗെ കുളദാനക്കമക്കി
ekan gaatum beli komme mihekab bes faha gawane kame midia har furatam engineering ge duas faha ka kuri iru algon men feshi sada program ko school darivarun engineering ge site dakka gengos mi fannu ekudinge amilla lolun dekum ge fursat devunu ekamuga school takun libunu taruhibun engingen diei divahi kiyawa darivarun fannuri masekketta hoge mawdum maddi e masekketta dakka kiya dinumaki darivarun ekamun mahurun purefa ekkam ekkam kombera sheggave staraggi ge masekketta kuriye dairu hirashuge darivarun na ekankan kiya dinuma ebbes samalukame devifa nuwaka ad miyahar vimasekke vani vara fula daira ka kuriye gendefa mati sanavi ad university ge darivarun vargina adadaka tilamale bridge ge masekke dekkuma pani gendevifa etara gengos masekke kuriyadda goy dakka masekke vani kiya devifa rajyege vargina rarashuga school kudin gengos erarashuge engine getaka tengufadda plant taka taraggi ge ekeke mashruta hinga site taka gendevi vani mawduma devifa rayituna de asasi khidmat dinumuga riya duwal masekke kura engineerunna ತರಗ್ಗಿಗೆ ಮಸಕ್ಕತ್ತವಗ ಹರಕಾತಿರುವ ಇಂಜಿನಿಯರುಗೆ ಮಸಕ್ಕತ ಆಮುಂ ಹೇಲಿಂತರಿ ಕುರುಮಟ್ಟಕ ಎಕಿ ಇದಾರತಕ ಕುಂಫುಣಿತಕ ಗುಳಿಗೆ ತಫಾತ್ ಮಸಕ್ಕಿತಕ್ಕೆ ಬನಿ ಕುರೈಫ ಮಿ ಫುರ್ಸತ್ತುಗ ಕುಂಫುಣಿತೋಗ ವೆರಿನ್ನ ಮೋಸಸಾತವಗೆ ಇಸ್ಫರಾತಕ ದಿವ್ಯ ಎಬ್ಬಾಲು ಮಟ್ಟಕ ಇಖಲಾಸ್ತಿರಕ ಮಾಯಕ ಶುಕ್ರದಂಡವ ಅದು ಮೀರೇ ಅಳ್ಗುಣ ಫಾಹಕುರಣಿ ಮಿಯಾರು ಇಂಜಿನಿಯರ್ ದೋಹೋಗೆ ಎಮ್ಮೆ ಹಾಸ ಹರಕಾಯ್ ಅದೆ ದಿವ್ಯರಾಜ್ಯಗೆ ಇಂಜಿನಿಯರಿಂಗ್ಗೆ ಓಡ್ ದಿನಮುಗೆ ರಶ್ಮಿಯಾತ್ ನಂಗೆ ಹುಡ್ಸೋಣ ಫುರ್ಸತ್ ಹುಳುವಾಲುಮು ದಿಹೆ ಎವೋಡಕಂ ಹೈದ್ಯ ಹೈ ಎಪ್ಲಿಕೇಶನ್ ಲಿಬುಣು ಎವೋಡ್ ಲಿಬೋಯ ಫರಾಯ್ತ ಕಂಡಾಳಫ ವಣಿ ಏಕಮ ಖಾಂಡೇಳುನು ವಕಿ ಖಾಸ ಕೊಮಿಟಿಯಕು ಮೀ ಅಗುಡ್ಮೆಂಗೆ ಫುರತಮ್ ಎವೋಡ್ ಹಫ್ಲಾಕಮ್ಗ ಅವಾತಿ ಮೇದು ಇಂಜಿನಿಯರುಂಗೆ ಕಾಮಯಾಬಿ ಫಾಹಕುರುಮ ಎಕ್ಕೊ ಮಿದಾಯಿರಾಗೆ ಬಾಣಿಂಗೆ ಶರಫರಿ ಕಮ ಎಕ್ ಫಾಹಕುರುಮಕಿ ಕೊಮ್ಮೆಂ ಕುರಂಜಿಹೆ ಕಮ ಕಮ ಕೊಮಿಟಿ ದೆಕುಣು ದಿವೈ ಗೌಮ ಅಗುಹರಿ ಖಿದುಮೆತಕ್ಕೆ ಕೊದ್ದೆಫಾಫ ತಿಮ್ ಫರಾತಕ ಲೈಫ್ ಟೈಮ್ ಅಚೀವ್ಮೆಂಟ್ ಅವಾರ್ಡ್ ದಿಮ ಕೊಮಿಟಿ ನಿಮ್ಮ ಮಿಹಾರವೇಣಿ ದೇವಿಫ ಮೇದು ಅಳ್ಗುಣಮೆಂಗ್ ಎಬಯಕ ಎಮ್ಮೆ ಬೊಡು ಶುಕುರೆ ಅದಾಕುರಂಜೆ ಫರಾತಕಿ ಮಧು ವಸೀಲೆತ್ತಕ ಎಕ್ಕ ರಾಜ್ಯ ತರಗ್ಗಿಗ ಕುರಿಯ ದಿಮ ಮಗು ಕೊಟ್ಟವಾದೆವ್ವಿ ಮಿದೆನ್ನೆವಿ ಇಂಜಿನಿಯರು ಲೈಫ್ ಟೈಮ್ ಅಚೀವ್ಮೆಂಟ್ ಅವಾರ್ಡ್ ಲಿಬಡಾಗಿನ ತಿಂಬೆಫುಳಂಗೆ ತೆರೆಂಗ್ ದೆಬೇಫುಳ ಬನಿ ಅಗುಣಮೆನ್ನ ವಕಿವೆ ದಿಮಿತು ಆಲವ ದತ್ರುಕರವಾಫ ಮ್ಯಾಂಗ್ ಅಲ್ಲಾಹ ದೇವೇ ಫುಳಂಗ ಫುರಾನ್ ಫುಳ ಹೇವ್ ರಹಮಲ್ಲವ್ವ ಸ್ವರ್ಗಿಗೆ ದಾಮಿ ದಾಮಿ ಸ್ವರ್ಗಿಗೆ ದಾಮಿ ನಿಮೆ ಮಿಂಬರ ಕುರಬ್ಬಾಶಿ ದಾದಿ ಅವಹ ನೆತಿ ಫನಾವಿಯ ಕಸ್ ಅಗೆನ್ ನೆ ಜಿಸ್ಮುತ ತಾ ಅವಧು ದೆಮಿ ಹುಣ್ಣನಿ ಜಿಖುರಾಕ ನಿಮುಮೆನ್ನೆತೆ ಎವೋಡ್ ಹಾಸಿಲ್ ಕುರ ಹುರಿಯ ಫರಾಯ್ತಕ ಮರಹಬಾದಂಡವ ಮಿ ಮಾಲುಮಗ ತಿಬ್ಬೆ ಕೊಮ್ಮೆ ಇಂಜಿನಿಯರಕ ರಾಜ್ಯಗೆ ಕೊಮ್ಮೆ ಸೈಟೆಗ್ಗ ಉಳಂದೆಗ್ಗ ರಶೆಗ್ಗ ನುವತ ಕಂಟ್ರೋಲ್ ರೂಮಗ್ಗ ಹಿದುಮಕ್ಕುರ ತಿಬ್ಬೆ ಕೊಮ್ಮೆ ಇಂಜಿನಿಯರಕ ದಂಡವಾದ ಬೇಡುಮಣಿ ತೀ ಮಿಕೌಮು ಬಿನಾಕುರ ಮಿಕೌಮುಗೆ ಆಮ ದಿರುಳುಮ ಇಕ್ಸಾದ್ ಎಬೈಗೆ ಬುರ ಮಸಿಕ್ಕತ ಬಿನಾಫವಾ ಪಹುಲವಾನುಣ್ಣೆ ಮಿದುವಸ್ ಫಾಹಕುರುಮುಗೆ ಎಮ್ಮೆ ಬೊಡು ಬೇಣುಮಕಿ ಫರ್ದಾಗೆ ಫುರಗಹುಗ ತಿಕುರವ್ವ ಬುರ ಕೌಮಿ ಮಸಿಕ್ಕೆ ಬಲಾಗಣೆ ಕುರಿಯ ದ್ಯುಮಂ ಹಿವ್ವರ್ದಿನು ಇಜತ್ತೆ ರೈಸ ಜುಮುಹುರಿಯ ಮಿಹಫ್ಲಾ ವಡಾಗೆ ಎವೋಡು ದೆವ್ವಿಕ ಮಟ್ಟಕ ಅಳ್ಗೊಂಡ ಅಮಿಲ್ಯ ನಮಗ ಅದಿ ಹುರಿಹ ಇಂಜಿನಿಯರ್ಗ ನಮಗ ಹೀತುಗ ಫುಮ್ಮಿನ ಶುಕುರ ದಂಡವ ಮಾಂಗ ಅಲ್ಲಾಹ್ ಅಳ್ಗೊಂಡ ಪುರ ಮಸಿಕ್ಕತುಗ ಬರಕಾಯ ಲವ್ವಾಶಿ ದಿವೇ ಕೌಮ ಹಮಜಹುಮ ಫಾಗತ್ ಕಮ್ ಮೆಂಬರ್ ಕುರವ್ವಾಶಿ ಆಮೀನ್ ವಸ್ಸಲಾಮ ಅಲೈಕುಮ್ ವರಹಮತುಲ್ಲಾಹಿ ವಬರಕಾತು.

0: അംഗാദീ ഉംഗണ്ണാദീ മുണിഫോയ് ഫിലുവാ ദിനുമുഗ
1: തെതുവരി കമ്മായകു
0: എക്വരി കമ്മായകു
1: ഏറുവെസ് മിഹാറുവെസ് റയ്യതുന്നായകു റയ്യതുന്ന എമ്മെഗാതുഗ ദിവഹരാജ്യകെ അടു
0: എംഹാ സതർസ്തേക സാളിസ് നുവെ കിലോഹേർട്സ് മീഡിയം വേവ് അഡ്ഡി ഹനുവെ മെഗാഹേർട്സ് എഫ് എം ബാൻഡ്

0: അങ്കാദീ ഉങ്കണ്ണാദീ മുണിഫോയ് ഫിലുവാ ദിനുമുഗ
1: തെതുവരിക്കം മായകു
0: എക്കുവരിക്കം മായകു
1: ഏറുവെസ് മിഹാറുവെസ് റയ്യത്തുണ്ണായകു റയ്യത്തുണ്ണ എമ്മി ഗാതുക ദിവഹരാജ്യക്ക് അടു
0: എങ്ങാ സതൃസ്തേക സാളിസ് നുവെ കിലോ ഹേർട്സ് മീഡിയം വേവ് അഡ്ഡി ഹനുവെ മെഗ ഹേർട്സ് എഫ് എം ബാൻഡ്
2: ಕೊಡಕು ಫಾತ ಜೈಲಮ ಆಹಾರಮ ಯಾ ಕ್ಯಾರಿ ಗತಿ ಮೇ ಮಿಹ ಉಂದಗು ಆಣ ಏನಾ ಚಾ ಪಿನ್ ನಂಬರ್ ನು ಫೆಂಡ್ ಹಿಸಾಬ ಗಣ ತಿ ಬೇ ಮಾಣಿ
3: ಆ
4: ಕೊಬಾ ಮಿತಾ ಹುನ ಡಸ್ಟ್ಬಿನ್ ಎಹರಿ ದೋ ಮೇವೆಸ್ ಡಸ್ಟ್ಬಿನ್ ಕಣ್ಣು ಲಾ ಮಾಣಿ